0: തള്ളുന്നു.
1: അറകുറല്ലേ പൂരണു പൂരണു സമ്പൂരണു പരിപൂരണു എല്ലാം പൂരണു പൂരണു പൂർണി അപ്പടിന്ന് പേര് വെച്ചിருப்பாங்க പൂർണിമ എന്ന പൂരണു. അതുപോലെ കർത്തർ നമുക്കുള്ളേ പൂരണം തന്ന് നടത്തുവാൻ സന്തോഷം.